ആഗസ്റ്റ് പനി ഇംഫാൽ ങ്ങി ഓഗസ്റ്റ് ടാങ് കുലഹുംദോയ് ഇംഗ് ലിസിംഗി കുൻതരുക് ധവാൻ തരമഥുയി നിപാൻബ നൊമൈജിംഗ് നുമിത് സഗാബ്ദ ലിസിംഗ് ചമാപ്പ നിഫു നിപ്പാൽ സങ്ങൈ ചനൽ തൗരം സന്തോപ്പ ഹൗജരി സന്തോക്സരി മെഗാഹട് സാമ അഹും ദശമിക് മങ്ങ തൗരം താവിബു തരാമ ഓക്സരി ഖുരുംജരി.